0: നമസ്കാരം. ന്യൂസിലൻഡിലെ നമ്മുടെ മലയാളം എഫ് എം പ്രോഗ്രാം എഫ് എം ഫ്രീക്വൻസി 104.6 ഇന്നത്തെ പരിപാടികൾ ആരംഭിക്കുന്നു. ഇന്നാദ്യം മലയാളം എഫ് എമ്മിന്റെ കണക്ട്, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. ഈ പരിപാടിയുടെ പ്രായോജകർ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, വിശ്വാസ് ഫുഡ്സ്.
1: നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800-574-722. വിശ്വസിക്കാം, വിദഗ്ധരെ.
0: വിശ്വാസ് ഫുഡ്സ്. നിങ്ങൾ ന്യൂസിലൻഡിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ തൊട്ടടുത്ത ഗ്രോസറി കടയിൽ നമ്മുടെ കേരള തനിമയിൽ കോട്ടയത്ത് നിന്നുള്ള വിശ്വാസ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. വ്യത്യസ്തതകളേറെ, സ്വാദിലും മുൻപിൽ. വിശ്വാസ് ഫുഡ്സ്. ഇപ്പോൾ കേൾക്കാം ന്യൂസിലൻഡിന്റെ 43rd ഫൈനാൻസ് മിനിസ്റ്റർ നിക്കള വില്യസ് ആദ്യമായി ഒരു മലയാളം ചാനലിന് നൽകുന്ന പ്രത്യേക അഭിമുഖം. ഫൈനാൻസിനോടൊപ്പം എക്കണോമിക് ഗ്രോത്തും സോഷ്യൽ ഇൻവെസ്റ്റ്മെന്റും അടങ്ങുന്നതാണ് നിക്കള വില്യസിന്റെ പോർട്ട്ഫോളിയോ. നവംബറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി മലയാളം എഫ് എമ്മിന്റെ സിന്ധു പുന്നൂസിന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ കേൾക്കാം ഇന്നത്തെ കണക്റ്റിൽ. മലയാളം എഫ് എം കണക്ട് വിത്ത് മീ സിന്ധു പുന്നൂസ് ആൻഡ് ജോയിനിങ് മീ ടുഡേ ഫിനാൻസ് മിനിസ്റ്റർ ഓണറബിൾ നിക്കള വില്യസ്. നിക്കള, ഇറ്റ്സ് ലവ്ലി ടു ഹാവ് യു വിത്ത് അസ് ടുഡേ.
2: Oh, well, it's my pleasure to be on your show, and I'm really looking forward to our conversation.
0: Great. Nicola, though the parliament has wrapped up, I believe it's quite a whirlwind time for you, being an election year, debates, campaigns, and also school holidays.
2: Yeah, that's right. Well, I'm a mother of four, so I have four children, and I've got a wonderful husband who is looking after them during the school holidays. But the focus for me right now is this election campaign. Yeah. This is a very important election for New Zealand. Our government for the past 3 years has been cleaning up some of the problems that were left by the last government, and we're now on track to have a growing economy with 220,000 new jobs being created, incomes rising faster than prices, to see us getting on top of the country's debt burden. And there's so much to look forward to. The promise of the Indian Free Trade Agreement, the promise of getting more education skills into our children, the promise of ensuring that our tax reforms to encourage investment and saving, including through our KiwiSaver policy, to put all of that into action. So we don't want anyone voting at this election to put it at risk. So we're out there campaigning, making sure New Zealanders have heard our policies and our messages.
0: Oh, great to hear those kind of reassurance from you, Minister. Looks like you're enjoying the ride.
2: Yeah, I love campaigning. It's an opportunity to speak to New Zealanders from all walks of life and communities up and down the country, and that I find really energizing.
0: Absolutely. Nicola, you've been the Finance Minister for the last 3 years. Can you share that one thing that gives you confidence about the economy when you go to bed?
2: Well, the thing that gives me confidence is New Zealanders, because I meet people every day in this job who inspire me about what is going to be possible in our economy in the coming years. We have some of the best food producers on the planet. Our farmers are extraordinary. They look at the India Free Trade Agreement and they say, well, we are going to be able to get better prices for our products. There are more consumers who want our products. I meet people who have incredible tech skills. I've just visited Rocketworks, who are making some of the most popular games for computers in the world. Mm-hmm.

പരിപാടിയുടെ പ്രായോജകർ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, വിശ്വാസ് ഫുഡ്സ്. ഇതോടെ മലയാളം എഫ് എം 104.6 എന്ന ഇന്നത്തെ പരിപാടികൾ അവസാനിക്കുന്നു. അടുത്ത പ്രക്ഷേപണം അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരം 7:25. അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം പറയുന്നത് സിന്ധു പുന്നൂസ്. മലയാളം എഫ് എം 104.6 പാട്ടുപാടാം, കൂട്ടുകൂടാം, കാറിലും കേൾക്കാം.